0: ആകാശവാണി ഇംഫാൽ. ഹസിങ്ഹാക്കി മനുങ്ട ദലിതിഗ് രിലേദ ന്യൂസ് അറ്റ് 9 പങ്കിരകനി.
1: Good evening. This is Akashvani. I'm Anuja Kumar with the news at 9. The headlines. Prime Minister Narendra Modi says India supports a safe and sustainable space.